മാറ്റാറുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്ന് അവിടെ പുള്ളിയായ ബുക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കൊട്ടി ധ്യാന നിക്കുള്ള സുന്ദരരെയും മന്ദാറ് നിക്കിളിക്കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.